0: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യാല സ്സലാത്ത് ഹയ്യാല ഫലാഹ് ഖദ ഖാമതി സ്സലാത്ത് വ ഖാമതി സ്സലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
1: സ്തവ് സ്തവ്.